0: ആമേൻ.
1: നന്മ നിറഞ്ഞ മുറിവ് നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തെൻതു യും ഫ്രോ ഇം ടെമ്പിൾ ഓഫ് കേഫറ്റാസ്ത്.
0: Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen. Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: നന്മ നിറഞ്ഞ മുറിവ് നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തെൻതു യും ഫ്രോ ഇം ടെമ്പിൾ ഓഫ് കേഫറ്റാസ്ത്.
0: ഹൈലിഗ മാറിയ മുത്ത ഗോട്ടസ് ബിറ്റ് ഫിർ സുന്ദർ യെറ്റ്സ്റ്റൻ ഇൻ ദ സ്റ്റുണ്ട് ഉൻസറസ് ടോഡസ് ആമിൻ.
1: നന്മ നിറഞ്ഞ മുറിവ് നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തെൻതു യും ഫ്രോ ഇം ടെമ്പിൾ ഓഫ് കേഫറ്റാസ്ത്.
0: ഹൈലിഗ മാറിയ മുത്ത ഗോട്ടസ് ബിറ്റ് ഫിർ സുന്ദർ യെറ്റ്സ്റ്റൻ ഇൻ ദ സ്റ്റുണ്ട് ഉൻസറസ് ടോഡസ് ആമിൻ.
1: നന്മ നിറഞ്ഞ മുറിവ് നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തെൻതു യും ഫ്രോ ഇം ടെമ്പിൾ ഓഫ് കേഫറ്റാസ്ത്.
0: ഹൈലിഗ മാറിയ മുത്ത ഗോട്ടസ് ബിറ്റ് ഫിർ സുന്ദർ jetzt und in der Stunde unseres Todes. Amen.
1: നന്മ നിറഞ്ഞ മുറിവ് നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തെൻതു യും ഫ്രോ ഇം ടെമ്പിൾ ഓഫ് കേഫറ്റാസ്ത്.
0: ഹൈലിഗ മാറിയ മുത്ത ഗോട്ടസ് ബിറ്റ് ഫിർ സുന്ദർ jetzt und in der Stunde unseres Todes. Amen.
1: ഏറെസൈഡം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
0: Wie im Anfang, so auch jetzt und alle Zeit und in Ewigkeit. Amen.
1: O mein Jesus, verzeih uns unsere Sünden, bewahre uns vor dem Feuer der Hölle, führe alle Seelen in den Himmel, besonders jene, die deine Barmherzigkeit am meisten bedürfen. Amen.